ഇളവ് നഗിനെ ക്രില്ലിലെ കെൽവീൻസെ ട്വിൻഡിലെ കുയ് ഉൾഗ പ്ലാന വായത്തു സിസ് ക്രില്ലിസ യൗക്കു വായത്തു തപുക്കെ പൈക്കമുനേസ് നിദോച്ചി മലായ നേൻ സുർണുവയ സെർവ ലിക്സ് ഹില്യത്തു പൈക്ക് മഗ്നേറ്റിക് പന്തി കർവ ലൊന്ന റൊക്തുനു ലൈക്ക് ei näisin jala jälki, ei lilli eikä pärki, ei nuttu silmi märki, mul selge on kyl. Ristilt vaivu loen, et siia krill on maettu, tunustuse mulla kata kondit kaettu, ammuki on läinud moest suu vana vaist.